0: എന്നുള്ളത് പോയിട്ടിരിക്കുന്നു.
1: Additional call, it's just over that hatchback on the right shoulder.